മ്യൂസിക്, പോസിറ്റീവ് എനർജി ആൻഡ് ലോഡ്സ് ഓഫ് ഫൺ. സ്റ്റേ ട്യൂൺഡ്. യെസ്, ഇന്നത്തെ ആ ഒരു പ്രഭാതം അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഉഷാറായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. ഇന്ന് എനിക്ക് എൻ്റെ ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ, പഴയൊരു സുഹൃത്താണ് ഏറ്റവും നല്ല കണ്ണാടി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ അതിനുശേഷം നമ്മുടെ ലൈഫ് ഇങ്ങനെ മൂവ് ഓൺ ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് പോവും. പക്ഷേ നമ്മുടെ ഒരു പഴയ സുഹൃത്ത് നമ്മുടെ റിഫ്ലക്ഷനാന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ കണ്ണാടിയാന്ന് പറയാൻ പറ്റും. കാര്യം എത്രത്തോളം നമ്മൾ മാറിപ്പോയി, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ലൈഫിൻ്റെ ജേണി മുന്നോട്ട് പോയി എന്ന് നമുക്ക് സെൽഫായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കണ്ണാടി. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും ഇല്ല. മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും വേറെ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

வெல்கம் பேக் டு மார்னிங் பில் வித் மீ ஆர்ஷி மீரா ஒளியோன் மை ரேடியோ 90 FM கேட்டறிஞ்ஞ கூட்டுகூடாம். நம்முடையൊക്കെ ജീവിതം ഒരുപാട് മാറിപ്പോവും. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ഒരു ചായയിലൊരു വ്യത്യാസം, നമ്മുടെ ഈ മുടിക്കാണെങ്കിൽ ചിലപ്പോൾ ലെങ്ത്ത് കൂടും കുറയും, നമ്മുടെ ക്യാരക്ടറിൽ കുറേ മാറ്റങ്ങൾ വരും. ഈവൻ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം പണ്ടൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന കാര്യം പോലും ഇപ്പോൾ നമ്മൾ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ വരും കേട്ടോ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ പാസ്റ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മളെ ഒന്ന് മനസ്സിലാക്കാനും സഹായിക്കുന്ന കുറേ പഴയ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുമുട്ടും. ഒന്നും വേണ്ടാന്നേ, ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ശരിക്കും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ളൊരു ഫോട്ടോ. എന്നിട്ടിങ്ങനെ ആ ഫ്രണ്ട് പറയുകയാണ്, എൻ്റെ കയ്യിൽ ഒരുപാട് ഫോട്ടോ ഉണ്ട് നിൻ്റെ, പക്ഷേ ഈ ഒരു ഫോട്ടോ ഒരുപാട് നല്ല മെമ്മറീസ് പഴയ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. കാര്യം ഇന്ന് സുഹൃത്ത് ബോഡി ലാംഗ്വേജിലൊക്കെ ഒത്തിരി മാറ്റം വന്നു പഴയ സുഹൃത്തിനേക്കാൾ, അല്ലെങ്കിൽ പഴയ ഒരു സ്റ്റൈലിനേക്കാൾ. പക്ഷേ എന്നാൽ പോലും ആ ഒരു മൈൻഡ് സെറ്റിലും ഒരുപാട് മാറ്റം വന്നെങ്കിലും ഒത്തിരി ഓർമ്മകൾ നിറയാനായിട്ട്, അല്ലെങ്കിൽ ഓരോ ഒത്തിരി ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ പഴയ സുഹൃത്ത് ഒരു കണ്ണാടി പോലെ ആക്ട് ചെയ്യുന്നതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല, വീക്കെൻഡ് ആണ്, യെസ് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ അതനുസരിച്ചാണ് ഞാനിന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, അതെ നമ്മുടെ മൈ റേഡിയോ 90 FM ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇവിടെ വെയിറ്റിംഗ് അല്ലേ, അതൊക്കെ ഒന്ന് കേട്ട് ആസ്വദിച്ചിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. സ്റ്റേ കണക്ടഡ് വിത്ത് ലവ്. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ബെല്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. സോ മെസ്സേജ് അയച്ചിരിക്കുന്ന അർച്ചനയാണ്, അർച്ചനയുടെ അനീത്തിക്കുട്ടിയായിട്ടുള്ള നീളമോളുടെ ബർത്ത്ഡേ ആണ്. സോ നീളക്കുട്ടി വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ, എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെമീറ.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തും. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഡി ക്യൂ മൂവിക്ക് അത് പറയുന്ന ഡയലോഗാട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. ദൈവം ഫ്രീ ആയിട്ട് മനുഷ്യർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രസാദമാണ് ചിരി, അത് വെറുതെ പാഴാക്കരുത്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നന്നായിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തിനെ കാണുമ്പോൾ നമുക്കും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണല്ലേ. പക്ഷെ ചിരി നന്നാവണമെങ്കിൽ നമുക്ക് ചിരിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓറൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓറൽ ഹെൽത്ത്. രണ്ടു നേരവും പല്ല് കേൾക്കും, പക്ഷെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാനായിട്ടുണ്ട്. സോ നാളെ ഓഗസ്റ്റ് 1st ഓറൽ ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഇന്നൊരു വിശിഷ്ട അതിഥിയുണ്ട്. ഡോക്ടറാണ് ഡോക്ടർ അപർണ. അപ്പോൾ അപർണ ഡോക്ടറിനെ കുറിച്ച് ഡോക്ടർ തന്നെ പറയൂ കേട്ടോ. ഡോക്ടർ
1: നമസ്കാരം. ഞാൻ ഡോക്ടർ അപർണ ആയും ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി എന്ന് പറയുന്ന ഡെന്റൽ സബ്ജക്റ്റിൽ MDS കഴിഞ്ഞ 10 വർഷമായി ആ സബ്ജക്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം കണ്ണൂർ ജനറൽ കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്.
0: അപ്പോൾ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതൊക്കെ ചോദിക്കാതിന് മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

0: ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ കൂടെയുള്ളത് അപർണ ഡോക്ടറാണ്. സോ ഡോക്ടർ, ഓക്കെ, അപ്പോൾ ചെറിയ എക്സ്റേ മുതൽ മുഴുവൻ വായു പരിശോധിക്കാനുള്ള എക്സ്റേ വരെ ഇന്ന് ലഭ്യമാണ്. പലർക്കും ഇതിൻ്റെ ഒരു സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ട്. യഥാർത്ഥത്തിൽ ഡെന്റൽ എക്സ്റേ എത്രത്തോളം സുരക്ഷിതമാണ്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അത് നിർബന്ധമാകുന്നത്?
1: ഇപ്പം നമ്മുടെ ഒരു കാല് പൊട്ടിയെന്ന് വിചാരിക്കുക, ഫ്രാക്ചറായി. അപ്പം നമ്മളൊരു ഓർത്തോപീഡീഷ്യൻ്റെ അടുത്ത് പോകും. ഓക്കെ, അപ്പം അദ്ദേഹം എന്താ പറയാം, പുറത്തൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കും, എന്നിട്ട് അതിൻ്റെ ചതവും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി നിങ്ങളോടൊരു എക്സ്റേ എടുക്കാൻ പറയും, അല്ലേ? അപ്പം നമ്മൾ ഓടിച്ചാടി എക്സ്റേ എടുത്ത് കൊണ്ടുവരും. ഇതേപോലെ തന്നെയാണ് പല്ലിൻ്റെ കാര്യവും. അപ്പോൾ പല്ലിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വായിൽ നമ്മൾ കാണുന്നത് പല്ലിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അതിന് പറയുന്നത് ക്രൗൺ എന്നാണ്. നമ്മളതിൻ്റെ ഉള്ളിലേക്കുള്ള വേരോ മറ്റുള്ളിലുള്ള ഭാഗങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല, കാരണം അത് തൊക്കുകൊണ്ട് മറച്ചിരിക്കുകയാണ്. അപ്പം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്ത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് അത് അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഈ മുകളിൽ ഇങ്ങനെ കാണുന്നു, തൊക്കിൻ്റെ മുകളിലുള്ളതാവാം അല്ലെങ്കിൽ പല്ലിൻ്റെ മുകളിലുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ കാണുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആദ്യം അറിയണം. അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്റേ എടുക്കാൻ പറയുന്നത്. എക്സ്റേ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുകയല്ല ഡെയിലി. ആകെ ഒരു പല്ല് ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരു എക്സ്റേ അല്ലെങ്കിൽ രണ്ട് എക്സ്റേ മാക്സിമം, അത്രയും നമ്മളോട് എടുക്കാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഒരു കൊല്ലത്തിലോ അല്ലെങ്കിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആറുമാസത്തിൽ ഒരിക്കലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പം എത്ര സുരക്ഷിതമാണെന്ന് ചോദിച്ചാൽ അത് സുരക്ഷിതമാണ്. സുരക്ഷിതമായതുകൊണ്ടാണല്ലോ അത് എടുക്കാൻ പറയുന്നത്. പിന്നെ എത്ര അത്യാവശ്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പോലെ ഡീറ്റെയിൽ ആയിട്ട് പല്ലിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടും അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം ശരിയാക്കുക, അല്ലെങ്കിൽ ആ പദ്ധതി അദ്ദേഹം നടപ്പിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെൻറ് പദ്ധതി അദ്ദേഹം നടപ്പിലാക്കുക, അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി എക്സ്റേ എടുക്കാൻ പറയുന്നത്.
0: താങ്ക് യു സോ മച്ച് ഡോക്ടർ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മീറാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് 1 മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.

0: തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ഏർലി സൈൻ എന്തൊക്കെയാണ്? അതായത് സാധാരണ ആളുകൾ അവഗണിക്കാതെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ?
1: ഏർലി സൈൻസ് എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ബ്ലീഡിങ് ഓൺ ബ്രഷിങ്, നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വരുന്നത്, അതത്ര നല്ലൊരു കാര്യമല്ല. പലരും അത് രാവിലെ തുപ്പിക്കളഞ്ഞ് മറക്കുകയാണ് ചെയ്യുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡെപ്പോസിറ്റ്സും മറ്റ് സാധനങ്ങളും നമ്മുടെ പല്ലിൻ്റെ ചുറ്റുപാടും നിരന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ അത് ബ്രഷ് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ മോണരോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ ബ്ലഡ് വരിക എന്നുള്ളത്. അപ്പോൾ അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഫുഡ് ലോഡ്ജ്മെൻ്റ് എന്ന് പറയും, നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു രണ്ട് പല്ലിൻ്റെ ഇടയിൽ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ പോക്കറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യം തന്നെ ബ്ലീഡിങ് ഒരു മെയിൻ കാര്യം, രണ്ട് ഫുഡ് ലോഡ്ജ്മെൻ്റ് രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം വേദന തന്നെയാണ്. ഏതെങ്കിലും ഒരു പല്ലിന് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരം വേദനയോ പുളിപ്പോ അനുഭവപ്പെടുന്നത്, അത് ഏർലി സൈനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ അത്. പിന്നെ ഉമിനീര് കുറയുന്നത് പൊതുവേ ഒരു മോശം കാര്യമാണ്. ഉമിനീര് ആവശ്യത്തിന് നമ്മുടെ വായിൽ വേണം, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഉമിനീര് കുറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ വായിൽ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാക്കിൻ്റെ മുകളിൽ വരുന്ന നിറവ്യത്യാസങ്ങൾ. നാക്കിൻ്റെ മുകളിൽ വരുന്ന നിറവ്യത്യാസങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നാക്കിൻ്റെ മുകളിൽ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ബാൾനെസ്, ബിക്കോസ് എലർജിയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണിക്കുക ഈ ചുണ്ടുകളും നാക്കുമാണ്. ഈ ചുണ്ടുകൾക്കും നാക്കിനും വരുന്ന മാറ്റവും ഒരു കാര്യമാണ്. ഇപ്പം എലർജി വരുന്ന സമയത്ത് ഈ ചുണ്ടൊക്കെ വീർക്കാനും അതുപോലെ തന്നെ ഒരു വരണ്ട മാതിരി, എന്ന് വെച്ചാൽ വായിൽ ഉമിനീര് കുറയുന്ന സമയത്ത് ചുണ്ട് പൊട്ടാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കും ലിപ്സ്റ്റിക് ഇട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയി വന്നതുകൊണ്ടാണ്. അങ്ങനെയല്ല, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കാത്തത് കൊണ്ടും ഉമിനീരിൻ്റെ കണ്ടൻറ്റ് കുറയുന്നത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ നാക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എപ്പോഴും എല്ലാ ഡോക്ടേഴ്സും നോക്കുന്നതാണ്. ഇപ്പോൾ മെഡിക്കലിൽ നിങ്ങൾ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയാലും അവർ നിങ്ങളുടെ നാക്ക് നോക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ നാക്കിൽ വരുന്ന മാറ്റങ്ങൾ, ഒന്നെന്ന് വെച്ചാൽ നാക്കിൻ്റെ റെഡ്നെസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെഡായിട്ട് കാണുക നാക്ക്, അല്ലെങ്കിൽ നാക്കിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് പോലെ ഭക്ഷണ പദാർത്ഥമൊക്കെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് പോലെ തോന്നുന്നത് നാക്കിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നാക്കിൽ ചിലപ്പം രോമം വരെ വളരാനുള്ള ഒരു ചാൻസ്, അങ്ങനെയുള്ള ചില അസുഖങ്ങളിൽ നാക്കിൻ്റെ മുകളിൽ രോമം വരെ വളരുന്നത്, ഇങ്ങനെയുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ജസ്റ്റ് നമ്മളൊരു പല്ലൊക്കെ തേക്കുന്ന സമയത്ത് നമ്മുടെ വായുടെ അകം ഒന്ന് നോക്കുക. വായിൻ്റെ തൊക്കെന്ന് പറയത്തില്ല, വായിൻ്റെ അകത്ത് നമ്മൾ ബക്കൽ മ്യൂക്കോസ, ലേബിൽ മ്യൂക്കോസ എന്നൊക്കെയാണ് അതിന് പറയുന്നത്. അപ്പം വായിൻ്റെ ചുറ്റുള്ള മോണ മാത്രമല്ല, ആ സൈഡിൽ കാണുന്ന രണ്ട് തൊക്കുകളും കൂടെ നമ്മൾ നോക്കണം. അതിലെന്തെങ്കിലും നിറവ്യത്യാസം കാണുന്നുണ്ടോ, അതിൽ കുരു പോലെ വല്ലതും കാണുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം. ഇതൊക്കെ ഒരു ഏർലി സയൻസ് ആണ്. എന്താണ് നമ്മുടെ വായിൽ എന്തോ അസുഖമുണ്ട് എന്നുള്ളത്, വായിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ മാറി നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എന്താണ് ഏർലി സൈൻ ആണ് ഇതൊക്കെ.
0: താങ്ക് യു സോ മച്ച് ഡോക്ടർ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം നേരാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ കൂടെയുള്ളത് അപർണ ഡോക്ടറാണ്. സോ ഡോക്ടർ, നമ്മൾ ഈ വായിലെ രോഗങ്ങൾ തുടക്കത്തിൽ

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷെമിറ ഒലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ കൂടെയുള്ളത് അപർണ ഡോക്ടറാണ്. സോ ഡോക്ടർ, നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു സംഭവമാണ് ഈ വായിൽ ഈ ദുർഗന്ധം വരാറുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യാത്തതും കൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ,

0: അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അവരുടെ ട്രാവലിംഗ് അത് വേറൊരു കാര്യം. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം വായിൽ കുറയുന്നത് ഈ ദുർഗന്ധത്തിന് വലിയൊരു കാര്യമാണ്. അപ്പം വെള്ളം നന്നായിട്ട് കൺസ്യൂം ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വായ കുലുക്കിയില്ല. നമ്മളുടെ വിചാരം രാവിലെയും വൈകുന്നേരം ബ്രഷ് ചെയ്താൽ എല്ലാം ആയി അങ്ങനെയുള്ളൊരു വിചാരമാണ് നമുക്ക്. അപ്പം രാവിലെയും വൈകുന്നേരം ബ്രഷ് ചെയ്താൽ മാത്രം പോരാ, ഓരോ ടൈമിലും നമ്മൾ ഈ കഴിക്കുന്ന സബ്സ്റ്റൻസസ് ഒക്കെ നമ്മുടെ വായിൽ അങ്ങനെ ഡെപ്പോസിറ്റായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് ഒരു മേജർ റീസണായിട്ട് വരിക. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് ആളുകൾക്ക് ക്ലീനിങ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മളെ ഡെന്റിസ്റ്റുകൾ. പക്ഷെ അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രമാണ് ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ മര്യാദയ്ക്ക് കുളിക്കുന്നില്ല, ഞാൻ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഇത് വരുന്നതെന്ന്. പക്ഷെ ഇത് മാത്രമല്ല, ഈ പറഞ്ഞതുമാതിരി പ്രമേഹം, ഇപ്പം മോണരോഗം വരുന്നതിൻ്റെ തന്നെ ഒരു മെയിൻ കാരണം പ്രമേഹമാണ്. അതുപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി കണക്റ്റഡ് ആണ്. ഈ പ്രമേഹവും മോണരോഗവും എന്ന് പറയുന്നത് മ്യൂച്വലി കണക്റ്റഡ് ആണ്. അപ്പോൾ പ്രമേഹം, അതുപോലെ ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ്, ലങ് ഡിസീസ്, ഇതിലൊക്കെ നമുക്കൊരു ഫൗൾ സ്മെല്ല് വരുന്നത് കാണാറുണ്ട്. അതിനൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട്. ഇതിന് ഓരോ കാര്യങ്ങൾക്കും എന്താണ്, ചിലതിന് സ്വീറ്റിൻ്റെ ഓർഡർ ആയിരിക്കും എന്ന് പറയും, ചിലതിന് ഫീക്കൽ ഓർഡർ ആയിരിക്കും എന്ന് പറയും, ചിലതിന് നമ്മുടെ എന്താണ് യൂറിൻ ഓർഡർ ആണെന്ന് പറയും ചിലതിൽ. പിന്നെ നമുക്കെന്നെ അറിയാം, പനി വരുന്ന സമയത്തും കോൾഡ് വരുന്ന സമയത്തും ഒക്കെ നമ്മളുടെ ആ ചൊയ മാറുന്നത് വായയുടെ, അതിനനുസരിച്ച് വായയിലൊരു സ്മെല്ല് വരുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫൗൾ സ്മെൽ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്.
1: താങ്ക് യു സോ മച്ച് ഡോക്ടർ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം നീറാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷെമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ കൂടെയുള്ളത് അപർണ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു സംഭവമാണ് ഈ ഓറൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ. ഇന്ന് ആശങ്ക ഉണർത്തുന്ന ഒരു രോഗം തന്നെയാണ് ഈ ഓറൽ ക്യാൻസർ. ഇതിൻ്റെ ഏറ്റവും ഇനിഷ്യൽ പീരീഡിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഏത് ലക്ഷണങ്ങൾ കണ്ടാലാണ് ഉടൻ തന്നെ ഒരു ദന്ത ഡോക്ടറെയോ അല്ലെങ്കിൽ വിദഗ്ധനെയോ സമീപിക്കേണ്ടത്?
1: ഓറൽ ക്യാൻസറിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് അൾസർ തന്നെയാണ്. നമ്മൾ ഈ വായിൽ ബ്രഷ് കൊണ്ട് കുത്തിയിട്ട് അയ്യോ കുറേ കാലമായിട്ട് ഇങ്ങനെ അൾസർ വന്നു പോകുന്നുണ്ട്, വന്നു പോകുന്നതിനെ കുറിച്ചേ അല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു അൾസർ ഉണ്ട്, അതൊരു പേഴ്സിസ്റ്റിംഗ് ആയിട്ട് ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ 1 മന്ത് അല്ലെങ്കിൽ ഞാൻ പറയാം ഒരു 14 ദിവസം കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കണം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഗ്രോത്ത് നിങ്ങൾ വായിൽ കണ്ടു, ചെറുതാവും ഒരു കുരുപോലെയുള്ള ഒരു ഗ്രോത്ത് ആവാം, അത് ഗ്രാജുവലി നിങ്ങൾക്ക് തോന്നുകയാണ് രാവിലെ നോക്കുന്ന സമയത്ത് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ അതിങ്ങനെ വലുതാവുന്നുണ്ട്, നിങ്ങളുടെ മുഖം മാറണം.

0: ഇല്ല. നേരെ മറിച്ച് ആ ലംബ് ഇങ്ങനെ വലുതായി വലുതായി വരുന്നുണ്ട് എന്നുള്ളതാണെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടതാണ്. പിന്നെ ഒരു പല്ല് ഇളകുന്നു. ഒരു കാര്യമില്ല, മോണരോഗമുള്ളവരെ പറ്റിയിട്ടല്ല ഞാൻ. ഈ നാക്ക് പുറത്തേക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥ വരികയാണ്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല, ഒരു ഭാഗത്ത് മാത്രം മരവിപ്പ് തോന്നുന്നു, ഒരു കാരണവും ഇല്ലാതെ ഒരു പല്ല് ഇളകുന്നു, അല്ലെങ്കിൽ നമ്മുടെ താടിയൽ വളരുന്നത് പോലെ, നമുക്ക് ആ താടിയലൊക്കെ വളരുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നമ്മൾ ശരിക്കും ഒരു പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണണമെന്നാണ് ഞാൻ പറയുക. ഇനി ഒന്നും ഇല്ലെങ്കിൽ വളരെ നല്ല കാര്യം, ഉണ്ടെങ്കിൽ പിന്നെ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെഡ് ആൻഡ് വൈറ്റ് ലീഷൻസ് എന്ന് പറയുന്നത്, വായിലെ തൊക്കിൽ കാണുന്ന നിറവ്യത്യാസങ്ങൾ. അത് റെഡാവാം അല്ലെങ്കിൽ വൈറ്റ് ആവാം. ഇങ്ങനെയുള്ള നിറവ്യത്യാസങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിക്കുന്നത് വളരെ നന്നായിരിക്കും.
1: താങ്ക് യു സോ മച്ച് ഡോക്ടർ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യം മീറ.

0: ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം എം ജി റോഡിലും എത്തുന്നു.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
2: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ. ഒലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ കൂടെയുള്ളത് അപർണ ഡോക്ടറാണ്. സോ ഡോക്ടർ, നമ്മുടെ ഒരു നല്ല ഒരു ഓറൽ ഹെൽത്തിന്, അല്ലെങ്കിൽ ആ ഒരു ഓറൽ ഹെൽത്ത് നിലനിർത്താനായിട്ട് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും പതിവായിട്ട് ദന്ത പരിശോധന നടത്തുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഓരോ വ്യക്തിയും എത്ര ഇടവേളകളിൽ ദന്ത ഡോക്ടറിനെ സന്ദർശിക്കണം?
1: ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ആദ്യത്തെ പല്ല് വരുന്ന സമയം തൊട്ടിട്ട് ഒരു 6 മാസത്തിൻ്റെ ഗ്യാപ്പിൽ നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനെ പോയി കാണണം എന്നുള്ളതാണ്. പല ഡെൻറ്റിസ്റ്റുകളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിർബന്ധിച്ചിട്ടൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പോയി ഇതൊരു ജനറൽ ചെക്കപ്പിന് വേണ്ടി വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പല്ല് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുവാണെങ്കിൽ അവരത് പറയും. നിങ്ങൾ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് മാത്രം ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താൽ മതി, ആരും നിർബന്ധിക്കുന്നില്ല. പക്ഷേ എല്ലാ ഓരോ പല്ലും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആദ്യം വരുന്ന ആ പാൽപ്പല്ല് തൊട്ട് അങ്ങോട്ട് നമ്മുടെ മരണം വരെ, കാരണം ഈ പല്ലെന്ന് പറയുന്നത് ആലോചിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആണ് നമ്മുടെ എപ്പിയറൻസ് അല്ല, എസ്തെറ്റിക്സിൻ്റെ കാലഘട്ടമാണ്. എസ്തെറ്റിക്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പല്ലെന്ന് പറയുന്നത്. പിന്നെ സംസാരിക്കുന്നത്, സംസാരം ശരിയാവില്ല, സ്പീച്ച് ശരിയാവില്ല, പിന്നെ അതുപോലെ ഉള്ളതാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ ഫുഡ് ഹബ്സ് തുടങ്ങിയ പോലല്ലോ, നമുക്ക് പോയിട്ട് അവിടെ നിന്ന് അഡ്വെഞ്ചറസ് ആയിട്ട് നമുക്ക് അതെല്ലാം കഴിക്കാൻ പറ്റണ്ടേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പല്ലാണ്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു 6 മന്ത്സ് ഇടവേളയിൽ പല്ല് കാണിക്കുന്നത് നല്ലതായിരിക്കും. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മൾ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഷോ ഇങ്ങനെ വൈൻഡ് അപ്പ് ആവാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ. അപ്പൊ ഷോ വൈൻഡ് അപ്പ് ആവുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ലിസ്ണേഴ്സിനെ റിമൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം SMS ക്വസ്റ്റ്യന്റെ കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ അറിയാലോ അല്ലേ, നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരും ഉണ്ട്. അപ്പോൾ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സോങ് ആണ്. അതെ, നമ്മളിപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും, അത് ഏത് സോങ് ആണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ.

അപ്പൊ എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ ഉത്തരങ്ങൾ അതേ നമ്മുടെ മൈ റേഡിയോ 90 FM-ന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കുട്ടുക്കുടാൻ. മോർണിംഗ് ദില്ലിയിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Yes, guys, welcome back to Morning Well. This is the time to winding up our favorite show, and you are tuned into your favorite frequency 90. This is My Radio 90 FM with me, Arshi Mira. അപ്പോൾ നമ്മുടെ പേടിക ക്ലോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വീട്ടിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, പഴയൊരു സുഹൃത്താണ് ഏറ്റവും നല്ല കണ്ണാടി. നമ്മുടെ റിഫ്ലക്ഷൻ, നമ്മൾ എന്തായിരുന്നു, ഇന്ന് നമ്മൾ എന്താണ്, എത്രത്തോളം നമുക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമ്മളെ തന്നെ കമ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു കണ്ണാടിയാണ് നമ്മുടെയൊക്കെ പഴയ സുഹൃത്തുക്കൾ. സോ ആ സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഗ്രോത്ത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരിക്കില്ലേ പണ്ടത്തെ നമ്മളെ കാണാൻ, പണ്ടത്തെ നമ്മളുടെ പൊട്ടത്തരങ്ങൾ, പണ്ടത്തെ നമ്മളുടെ ചിന്താഗതികൾ. എന്നാൽ ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് പഴയ സുഹൃത്തുക്കൾ. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും. You guys are listening to My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hi, hello, very, very, very good morning. It's me, RJ Anjali, with your favorite show, Magic Logic, only on my radio 90 FM. Ketarinje kootukudam. Do not think of today's failure, but of the success that may come tomorrow. ഇന്നത്തെ തോൽവിയെക്കുറിച്ചിട്ട് ആരും ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പകരം എന്തു വേണം, നാളെ വരാനിരിക്കുന്ന വിജയത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുക. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല കേട്ടോ. ഹെലൻ കെല്ലർ നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു പേരാണത്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേയധികം കേട്ടിട്ടുണ്ടല്ലേ ആളെക്കുറിച്ച്. കാഴ്ചശക്തി ഇല്ലാത്ത, കേൾവിശക്തി ഇല്ലാതെ തന്നെ തൻ്റെ മിറാക്കിൾ ലൈഫ് വെച്ചിട്ട് ലോക പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ റൈറ്റർ, ഒരു ബിഗ് റോൾ മോഡൽ എന്ന് പറയാം. ആളുടെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു തോട്ടാണ് കേട്ടോ ഇത്. ചത്ത കുട്ടിയുടെ ജാതകം നമ്മൾ വായിക്കരുത് എന്ന് പറയില്ലേ, അത് തന്നെയാണ് വളരെ സാഹിത്യപരമായിട്ട് നമുക്ക് ഹെലൻ കെല്ലർ പറഞ്ഞു തരുന്നത്. എന്തായാലും നാളെ വരാൻ പോകുന്ന വിജയത്തിനെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് നമ്മുടെ കുറച്ച് നല്ല പാട്ടുകളിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

Once again, a very warm good morning and welcome back to the show Magic Logic. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജി അഞ്ജലിയാണിട്ട് കൂടിയുള്ളത് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. അപ്പോഴേ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് തോൽവിയുടെ കാര്യമാണല്ലേ. തോൽവി എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് നമുക്ക് പറയാറുണ്ടല്ലേ. അതെന്തുകൊണ്ടാണ് എന്നറിയോ? തോൽക്കുമ്പോഴാണ് ജയിക്കാനായിട്ട് ഇനി എന്ത് ചെയ്യണം, എത്രമാത്രം നമ്മൾ പരിശ്രമിക്കണം, എങ്ങനെയൊക്കെ പരിശ്രമിക്കണം, ഇനി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെ എത്തും നമ്മൾ എന്നൊക്കെയുള്ള തിരിച്ചറിവ് സാധിക്കുള്ളൂ, തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ തോൽവിയും ഓരോ പുതിയ പാഠങ്ങളാണ്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സക്സസ് കൈവരിക്കാനായിട്ടും സാധിക്കുകയും ചെയ്യും. കൂടുതൽ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ പുനരാരംഭിക്കാനുള്ള ഒരു വഴിയാണ് കേട്ടോ ഈ തോൽവി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും തോൽവിയെക്കുറിച്ച് ആലോചിക്കാതെ പുതിയ പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഇവിടെ തന്നെ കിട്ടോ മാജിക് ലോജിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണുള്ളത്. നെൽസൺ മണ്ടേല നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പേരാണല്ലേ. ദ ഗ്രേറ്റ് ലീഡർ എന്നൊക്കെ പറയാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ഡു നോട്ട് ജഡ്ജ് മീ ബൈ മൈ സക്സസ്, ജഡ്ജ് മീ ബൈ ഹൗ മെനി ടൈംസ് ഐ ഫെൽ ഡൗൺ ആൻഡ് ഗോട്ട് ബാക്ക് അപ്പ് അഗെയിൻ. എൻ്റെ വിജയം കണ്ടുകൊണ്ട് എന്നെ ഒരിക്കലും മാർക്കിടരുത്, എന്നെ ജഡ്ജ് ചെയ്യരുത്. പകരം എന്ത് വേണം, ഞാൻ എത്ര തവണ തോറ്റു അതിൽ നിന്നും ഞാൻ എത്ര തവണ മുന്നോട്ട് വന്നു ഉയർത്തെഴുന്നേറ്റു അതിനെ ബേസ് ചെയ്തിട്ട് വേണം എന്നെ ജഡ്ജ് ചെയ്യാനായിട്ട്, എന്നെ വിലയിരുത്താനായിട്ട്. എന്തായാലും അടിപൊളി വാക്കുകളാണല്ലേ അത്. നമ്മളെ എത്ര തവണ ജയിക്കുന്നു എന്നതിലല്ല കാര്യം, എത്ര തവണ തോറ്റിട്ടും എന്നൊക്കെ എപ്പോഴൊക്കെ മുന്നോട്ട് വന്നു ജയിക്കാനായിട്ട് പരിശ്രമിച്ചു എന്നതിലാണ് എല്ലാത്തിൻ്റെയും അവസാനം ഇരിക്കുന്നത്, നമ്മുടെ വ്യക്തിത്വം ഇരിക്കുന്നത്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back to the show Magic Logic. It's me, RJ Anjali. ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ളവരുടെയൊക്കെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? ഓരോരോ വയസ്സ് ചെല്ലുന്തോറും സ്കിന്നിലൊക്കെ ചുളിവുകൾ ഇങ്ങനെ മാറി മാറി വരികയാണല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഫേസിൽ വരുന്ന റിങ്കിൾസ്. ഇപ്പോൾ ചുളിവുകളൊക്കെ കുറച്ച് കൂടുതലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ മാറ്റാനായിട്ട് നമ്മുടെ സ്കിന്നിനെയൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു അടിപൊളി ട്രീറ്റ്മെൻറ്റ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഈ സൗന്ദര്യ സംരക്ഷണ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് എന്നുള്ളതല്ലേ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. എന്താണ് സംഭവം, എങ്ങനെയാണ് ചെയ്യുക, ഇതൊക്കെ അറിയാം. പക്ഷേ വഴിയേ തന്നെ പറഞ്ഞു തരാനായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ബോട്ടോക്സ് ട്രീറ്റ്മെന്റിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന മൈ റേഡിയോ 90 FM മാജിക് ലോജിക്കിൽ കേട്ടറിഞ്ഞ് കേട്ടുകൂടാനായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടുള്ളത്. ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ടൈപ്പാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മുടെ റിങ്കിൾസിനെയൊക്കെ കുറച്ചിട്ട് സ്കിന്നിലെ മൈന്യൂട്ടായിട്ടുള്ള ലൈൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നൊക്കെ കിട്ടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. പ്യൂരിഫൈഡ് ഫോമിലുള്ള ബോട്ടിലിനും ടോക്സിൻ ആണ് ഇവിടെ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ടെമ്പറിയാണ് കേട്ടോ. നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരു പ്ലാനോട് കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് റിപ്പീറ്റ് ചെയ്താലാണ് നല്ലൊരു എഫക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. നമ്മുടെ ഫേഷ്യൽ മസിൽസിനെയൊക്കെ റിലാക്സ് ആക്കിയിട്ട് സ്മൂത്തും യങ്ങും ആയിട്ടുള്ള സ്കിൻ അപ്പിയറൻസ് നമുക്ക് കിട്ടാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇനിയും കുറേ കാര്യങ്ങൾ ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാനായിട്ടുണ്ട്. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: Once again, a very warm welcome back to the show Magic Logic. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി അഞ്ജലിയാണിട്ടുള്ളത്. ടെമ്പററി ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞല്ലേ ഈ ബോട്ടോക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്ലാനിലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന ഷെഡ്യൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. മാത്രമല്ല പ്ലാസ്റ്റിക് സർജറി പോലത്തെ സർജിക്കൽ പ്രൊസീജിയറും കാര്യങ്ങളും ഒന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പമാണ്. അനസ്തേഷ്യ പോലെയുള്ള പ്രിക്വേഷൻസും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. പുതിയ റിങ്കിൾസിൻ്റെ ഫോർമേഷനെയും ഇത് തടയുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണോ, റിസൾട്ട്സ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുമോ, നമ്മുടെ കൈൻഡ് ഓഫ് സ്കിന്നിന് ഇത് എത്രമാത്രം യോജിച്ച് പോകുന്നതാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതിനിറങ്ങിത്തിരിക്കാനെന്ന് മാത്രം. സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇല്ലാണ്ട് തന്നെ ചെയ്യുന്ന കാരണം നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് ഇത് യാതൊരു തരത്തിലും എഫക്റ്റ് ചെയ്യില്ല. പെട്ടെന്ന് തന്നെ ഫ്യൂ ഡേയ്സിൽ തന്നെ വളരെ വലിയൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. സംഭവം എന്തായാലും അടിപൊളിയാണല്ലേ. നമുക്ക് എന്തായാലും നമ്മുടെ പാട്ടുകൾ അവിടെ വെയിറ്റിംഗ് ആണ്, കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഫേവറേറ്റ് ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് ലയണൽ ആന്ദ്രേ മെസ്സി, മെസ്സി നിങ്ങൾ ഇത് കാണുക. എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മെസ്സിക എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ? നിങ്ങൾ ഇത് കാണുക, ലയണൽ ആന്ദ്രേ മെസ്സി. കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് പയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5-ലെ എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
2: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, പാട്ടൊക്കെ കേട്ടിട്ട് ഉഷാറായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണല്ലേ. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. ഏതൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റിനും വലിയ രീതിയിൽ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ. എന്നാൽ ബോട്ടോക്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസിൽ വലിയ കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. ചിലർക്ക് ചെയ്ത ഉടനെ തന്നെ ഇഞ്ചെക്റ്റഡ് ആയിട്ടുള്ള ആ പോർഷനിൽ ചെറിയ സ്വെല്ലിങ്ങും ചുവപ്പും ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് മൈൽഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ഏക്ക് ഒക്കെ എഫക്ട് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ മാത്രമാണ് എഫക്റ്റ് ചെയ്യാറുള്ളത്, ഉണ്ടാവാറുള്ളത്. പിന്നെ പലരുടെയും സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് പലതരത്തിലാണല്ലേ. വളരെ റെയർ ആയിട്ട് ഈ മസിൽ വീക്ക്നെസ് ഒക്കെ ചിലരിൽ നമ്മൾ കാണാറുണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ. ബ്രീത്തിങ് ഇഷ്യൂസ്, സ്വെലിങ് ഡിഫിക്കൽട്ടീസ്, അതുപോലെ ഇഞ്ചെക്ട് ചെയ്ത സൈറ്റിൽ അതല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ടോക്സിക് കണ്ടന്റ് സ്പ്രെഡ് ആവാനുള്ള ചാൻസും കൂടിയുള്ള കാരണം കുറച്ച് അപകടം നിറഞ്ഞതാണ്. എന്നാൽ നമുക്ക് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് വേറൊരു വിരോധവും ഇല്ല കേട്ടോ. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഏതൊരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. വെൽക്കം ബാക്ക് ടു ദ ഷോ. സ്കിന്ന് നമ്മുടെ സ്വന്തമാണ്, വേറെ ആരും അതിന് വേണ്ടിയിട്ട് പങ്കുവെക്കാനായിട്ട് വരില്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള, അത്രയും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യിച്ചാൽ മാത്രമാണ് നമ്മുടെ സ്കിന്നെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് കിട്ടുള്ളൂ. അതും മാത്രമല്ല, ബോട്ടിലിനും അല്ലെങ്കിൽ പശുവിൻ്റെ പാലിനൊക്കെ അലർജിക്ക് ആയിട്ടുള്ളവർ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ആലോചിക്കേ വേണ്ട കേട്ടോ. വീണ്ടും പറയുകയാണ്, ഇതൊരു ടെമ്പററി ട്രീറ്റ്മെൻ്റ് ആണ്, ടെമ്പററി സൊല്യൂഷനാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം എല്ലാ കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുക. എന്തായാലും ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് അത്യാവശ്യം ഒരു ഐഡിയ ഒക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആവശ്യമുള്ളവരെ ട്രൈ ചെയ്യാനായിട്ട് മറക്കണ്ട. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ബോട്ടോക്സ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡി ഏജിങ്ങിന് ഒന്ന് രണ്ട് ഹോം റെമഡീസും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരട്ടെ. ദിസ് ഇസ് ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പേ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നല്ലപോലെ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നെക്കിലൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആവുകയും ചെയ്യും, റിങ്കിൾസ് ഒക്കെ വരാനുള്ള ചാൻസസ് കുറയും ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ അരിപ്പൊടി പാൽ തേൻ മിക്സ് ആക്കിയിട്ട് ഒരു ഫേസ് പാക്ക് അങ്ങോട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ഇത് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി ഏജിങ്ങിന് സൂപ്പർ എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇതൊന്നുമല്ലാന്നുണ്ടെങ്കിലും ധാരാളം വെള്ളം കുടിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടുന്നത്രേ. എന്തായാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാമെന്നേ. പുറമേക്ക് പറഞ്ഞില്ലാന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും സ്വല്പം ഏജിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കോൺഷ്യസ് ആണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ശ്രദ്ധിക്കുക. തിരിച്ചു വരാം. നമ്മുടെ പാട്ടുകളൊക്കെ അവിടെ പാട്ടുപെട്ടിയിൽ വെയിറ്റിംഗ് ആണ്. അതൊക്കെ തുറന്ന് കുറച്ച് പാട്ടൊക്കെ പുറത്തേക്ക് എടുക്കണ്ടേ. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജി അഞ്ജലി ആണിട്ടുള്ളത്. കറുപ്പതാ എനക്ക് പിടിച്ച കളറ് അവ കണ്ണ രണ്ടോ എന്നെ മയക്കം തൗസൻഡ് വാട്ട്സ് പവറ്. കറുപ്പതാ എനക്ക് പിടിച്ച കളറ് ഇതെന്തപ്പോ പാട്ട് എന്നല്ലേ ചിന്തിക്കുന്നത്? വെറുതെ ഇരുന്നപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോയൊരു കാര്യം ആലോചിച്ചു. കറുപ്പ് കളറാണ് ഞാൻ എടുത്ത ഡ്രസ്സ് കേട്ടോ. എന്താണെന്നറിയില്ല, എത്ര കളറ് കണ്ടാലും കറുപ്പ് നിറം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. ഇത് എൻ്റെ കാര്യം മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ. വേറൊന്നും കൊണ്ടല്ലേ, കറുപ്പിന് അത്രമാത്രം ഒരു ആകർഷണീയതയുണ്ട്. കറുപ്പ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ സാരി ആവട്ടെ, ചുരിദാറാവട്ടെ, ടോപ്പുകളാവട്ടെ, പട്ടുപാവാടയാവട്ടെ, എന്തിനായാലും കറുപ്പിനൊരു പ്രത്യേക അട്രാക്ഷനാണ് അല്ലേ. നമ്മളെല്ലാവരും ഇത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, കറുപ്പിന് നമ്മൾ ആരിട്ടാലും ഏത് ടൈപ്പുള്ള സ്കിന്നുള്ളവരിട്ടാലും കളറ് കുറഞ്ഞവരായാലും കളറുള്ളവരായാലും എല്ലാവർക്കും ഒരുപോലെ യോജിച്ച് പോകുന്ന ഒരു നിറം തന്നെയാണ് ഈ കറുപ്പ് എന്ന് പറയുന്നത്. നല്ല ത്രെഡ് വർക്കുള്ള കറുപ്പ് സാരിയും കൂടെ നല്ല മെറ്റാലിക് കളറിലുള്ള ഓർണമെൻറ്റ്സും ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലുക്ക് തന്നെയാണല്ലേ. വളരെ സൗന്ദര്യം ഇല്ലാത്തവരാണെങ്കിലും, ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് കാണുകയല്ല, എന്നാലും പറയുകയാണ്, സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാണ് കേട്ടോ. എന്തായാലും ബാഹ്യ സൗന്ദര്യം കുറവുള്ളവരാണ് എന്നുണ്ടെങ്കിലും ബ്ലാക്ക് കളറിൽ വരുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സും കൂടി ആയിക്കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണല്ലേ. എന്തായാലും ഇനി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട കേട്ടോ. ബ്ലാക്ക് നമ്മുടെ കയ്യിൽ എല്ലാവരിലും കുറേ ഉള്ളതാണ്. എന്നാലും ബ്ലാക്കിനൊരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ. എന്തായാലും അമ്മയുടെ അടുത്ത് നിന്നൊക്കെ എപ്പോഴും ചീത്ത കേട്ടാലും ബ്ലാക്ക് തന്നെയാണ് നമുക്ക് എപ്പോഴും ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത്, കോമൺ കളറായിട്ട് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നതും. തിരിച്ചു വരാൻ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back. It's me, RJ Anjali, with your favorite show, Magic Logic. മധുരം ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ് ട്രൈ ചെയ്യുന്നതും സ്വീറ്റ്സിൽ അല്ലെങ്കിൽ ഡെസേർട്സിലാണ് പതിവ്. അപ്പോൾ നമുക്കും ഇന്നൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷ് ട്രൈ ആക്കിയാലോ. ക്യാരറ്റ് സ്വല്പം പാല് ചേർത്ത് അരച്ചെടുത്തിട്ട് ഒരു പാനിൽ സ്വല്പം നെയ്യ് ചേർത്ത് ഈ ഒരു അരപ്പ് അതിൽ ചേർത്തിട്ട് ക്യാരറ്റിൻ്റെ പച്ചകുത്ത മാറും വരെ നല്ല പോലെ സോട്ട് ചെയ്തെടുത്ത് അതിലേക്ക് അരക്കപ്പ് പാലും കൂടെ ചേർത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് അരക്കപ്പ് റവ കൂടി ചേർത്തിട്ട് സ്വല്പം ഏലക്കാപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുക. ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ, സ്റ്റോവ് ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ കയ്യിൽ സ്വല്പം എണ്ണ തടവിയിട്ട് ബോൾസിൻ്റെ പരുവത്തിൽ അത് ഉരുട്ടി എടുത്തിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 കപ്പ് പാലും ആവശ്യത്തിന് 3 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് സ്വല്പം ഏലക്കപ്പൊടിയും ചേർത്ത് തിളപ്പിക്കുക. തിളച്ച പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ സ്വല്പം പാല് ചേർത്തിട്ട് ഇളക്കി വേവിച്ച് വെച്ച ബോൾസും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ട് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു എക്സ്പെരിമെൻറ്റ് ദ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പേരൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, പേര് നമുക്ക് ഇഷ്ടമുള്ളതിടാം. പക്ഷേ പായസവും ഗുലാബ് ജാമുനും ഒക്കെ കഴിച്ച മടുത്തവർക്ക് ഇനി ഇതൊന്ന് ട്രൈ ആക്കി കഴിഞ്ഞാൽ ഒരു അടിപൊളി വിഭവമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മൈ റേഡിയോ 90 FM കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാൻ മാജിക് ലോജിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ് കേട്ടോ. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾ കേട്ടിട്ട്. വേഗം ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ നിങ്ങളെയും കാത്തിട്ട്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Welcome back. A very, very, very good afternoon. It's me, RJ Anjali, with your favorite show, Magic Logic, only on my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ. അതുപോലെ തന്നെ ജയിക്കണം, മുന്നേറണം എന്നുള്ള ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാവാനായിട്ടും അതിൻ്റെയൊക്കെ തീവ്രത കൂട്ടാനായിട്ടും ഓരോ തോൽവിക്കും സാധിക്കണം. അങ്ങനെ മുന്നേറുമ്പോൾ ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞ പോലെ പഴയ ഓർമ്മകളെയും അതുപോലെ തന്നെ ഡിസ്കറേജിംഗ് ആയിട്ടുള്ള ചിന്തകളെ അല്ലെങ്കിൽ വാക്കുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി ആവാറായിട്ടുണ്ട്. സോ നമ്മുടെ ഷോ ഇന്നിവിടെ അവസാനിക്കേണ്ട സമയമായി. സിനിമാ ലോകത്തെ പുതിയ പുത്തൻ വിശേഷങ്ങളുമായിട്ട് ഗോസിപ്സൊക്കെ ചർച്ച ചെയ്യാനായിട്ട് ലഞ്ച് ബ്രേക്കിൽ നമ്മുടെ ആർ ജെ നീരജ ജാനകി വെയിറ്റിംഗ് ആണ്. അപ്പം ഞാൻ ഇവിടുത്തെ ഹോട്ട് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾ ഇപ്പം ഇടിച്ച് കയറി വരും. എന്തായാലും അപ്പോഴേക്കും കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് എന്തായാലും നാളെ അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം. ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്. വീണ്ടും കേട്ടുമുട്ടാം നാളെ എന്നുള്ള ശുഭ പ്രതീക്ഷയോടെ ഞാൻ ഇന്ന് പോവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേം തീരാറ്റി ചോനക്ക് ഇതോടെത്തിയിട്ടുണ്ട്. കൃതിയ സമയത്ത് തെന്തേ ഏതൊക്കെയുണ്ട് പരിപാടികൾ? എല്ലാവരും ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ ഇപ്പോഴും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന ചിന്തയിലാണോ? എവിടെയായാലും ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും യാത്രയിലായാലും ഇനിയുള്ള 3 മണിക്കൂർ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാം അല്ലേ? നല്ല പാട്ടുകൾ കേട്ട് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പറയാറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് നമ്മുടെയൊക്കെ ലൈഫില് വലിയ കാര്യങ്ങൾ മാത്രമല്ല, ചെറിയ ചെറിയ സന്തോഷങ്ങളും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമല്ലേ. ഒരു നല്ല വാക്ക്, ഒരു നല്ല പുഞ്ചിരി, ഒരു ഇഷ്ടപ്പെട്ട പാട്ട്, ചിലപ്പോൾ അത് മാത്രം മതി ഒരു ദിവസം നമ്മളെ മനോഹരമാക്കാനായിട്ട്. എന്തായാലും നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ഷോനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, ഈ ഒരു ഉച്ച നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇടവേള കിട്ടുന്ന സമയം നമ്മുടെയൊക്കെ മനസ്സിനൊരു ചെറിയ റിഫ്രഷ്മെന്റ് തന്നെയാണല്ലേ. ഒരു നല്ല പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ ഒരു നല്ല ചിന്തയും നമ്മുടെ ദിവസത്തെ കൂടുതൽ മനോഹരാക്കും. അതുപോലെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും ഒരുപോലെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ചിലപ്പോൾ ചെറിയ തോൽവികളും നിരാശകളൊക്കെ ഉണ്ടായെന്നിരിക്കാം. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്ക, ഒരു ദിവസം മോശമായതുകൊണ്ട് നമ്മുടെ ലൈഫ് മുഴുവൻ മോശമാകാനായിട്ട് പോകുന്നില്ലല്ലേ. ഒരു ചെറിയ വിത്ത് വളർന്ന് വലിയൊരു മരമാകുന്നത് പോലെ നമ്മുടെ ചെറിയ ചെറിയ പരിശ്രമങ്ങളാണ് നാളെ വലിയ വിജയങ്ങളിലേക്ക് മാറുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമായാൽ പോലും അത് അഭിനന്ദിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ വേഗത നോക്കിയിട്ട് നമ്മുടെ യാത്ര ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സമയവും വഴികളും ഒക്കെ ഉണ്ടല്ലേ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ എവിടെയും നിർത്താതെ നേരെ മുന്നോട്ട് തന്നെ പോകുന്നു എന്നതിലാണ്. ഒരു പുഞ്ചിരിയോടെ തുടങ്ങുന്ന ഒരു ദിവസം ഒരു പോസിറ്റീവ് ചിന്തയിലൂടെ കൂടുതൽ മനോഹരമാവും. നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതായിരിക്കട്ടെ, അതിനേക്കാൾ വലുതായിരിക്കട്ടെ നമ്മുടെയൊക്കെ ആത്മവിശ്വാസം. എന്തായാലും നമ്മുടെ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയ ഗാനങ്ങൾ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ വിത്ത് മീ അർഷേ ധീരാജ് ജാനകി.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്രജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദീ നമ്മുടെ ആ പാട്ടുപെട്ടിയിലെ പാട്ടിനുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. ഇത് ആ പാട്ടല്ല, ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടാണ്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യത്തിൻ്റെ കാര്യമാണ്. സൊട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു പാട്ട് ഏതാണ് എന്ന് കേൾക്കാം അല്ലേ.

ഇതാണ് നമ്മൾ ഇന്നത്തെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു പാട്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള മാജിക്കൽ സോങ്. സോ എന്തായാലും ആ ഒരു ഉത്തരം കിട്ടിക്കാണമെന്ന് എനിക്കറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം എം ജി റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദീ നമ്മുടെ സിനിമാ വിശേഷങ്ങൾക്കുള്ള സുഖമായിട്ടുണ്ടല്ലേ. യെസ്, ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു വിനോദം മാത്രമല്ല, ചിലപ്പോഴൊക്കെ അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെയും ബന്ധങ്ങളെയും വികാരങ്ങളെയും മനോഹരമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണല്ലേ. അത്തരത്തിൽ കുടുംബ ബന്ധങ്ങളുടെ സ്നേഹവും ത്യാഗവും ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളും മനോഹരമായി അവതരിപ്പിച്ച ഒരു ചിത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. ഏതാണെന്നല്ലേ, 2026 ശിവകുമാർ മുരുകേശൻ ആദ്യമായി സംവിധാനം ചെയ്ത തായ്ക്കിഴവി എന്ന സിനിമയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തായാലും ആ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ പുറമേ കാണുന്നതെല്ലാം ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അതിലേക്കൊക്കെ വരുന്നതിന് മുൻപായി നമുക്ക് എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പണ്ടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് അങ്ങനെ നമ്മുടെ തായ് കിഴവി ആ ഒരു മൂവിയിലേക്ക് വരുമ്പോ ഒരമ്മയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ ലോകത്തിൽ മറ്റൊന്നുമില്ല എന്ന് പറയും പോലെ, അതുപോലെ തന്നെ മക്കളുടെ സന്തോഷത്തിനായി സ്വന്തം ആഗ്രഹങ്ങൾ പോലും മറന്നു ജീവിക്കുന്ന അമ്മമാരുടെ കരുതലും സ്നേഹവും ഈ ചിത്രത്തിൽ പ്രധാന ആകർഷണമാണ് അല്ലേ. അതുപോലെ തന്നെ ജീവിതത്തിലെ ചെറിയ ചെറിയ നിമിഷങ്ങൾക്കും ബന്ധങ്ങൾക്കും എത്രത്തോളം വിലയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഒരു സിനിമ. കുടുംബത്തിന്റെ പ്രാധാന്യവും അതുപോലെ മനുഷ്യ ബന്ധങ്ങളുടെ മനോഹാരിതയും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ ഈ ഒരു സിനിമ വിജയിച്ചിട്ടുണ്ട് അല്ലേ. എന്തായാലും ആ ഒരു സിനിമയുടെ കഥയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുൻപായി നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള ഒരു സിവി വായിച്ചിട്ട് കേൾക്കാം ഒരു പിടി മനോഹരമായ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ താക്കിയുടെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ, സ്വന്തം ജീവിത അനുഭവങ്ങളും കഷ്ടപ്പാടുകളും കൊണ്ട് കരുത്തുറ്റവളായി മാറിയ ഒരു പ്രായമായ സ്ത്രീയുടെ കഥയാണല്ലേ ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. കുടുംബത്തിനും സ്വന്തം അവകാശങ്ങൾക്കും വേണ്ടി ഉറച്ച നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണ് ഈ ഒരു കഥ. അതുപോലെ കാലം മാറിയാലും കുടുംബ ബന്ധങ്ങളിലെ സ്നേഹവും സാർത്ഥതയും പ്രശ്നങ്ങളും അതേപടി തുടരുന്നു എന്ന് ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. സ്വത്തും ബന്ധങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിലും കുടുംബത്തിലെ ഓരോരുത്തരുടെയും യഥാർത്ഥ മുഖങ്ങൾ പുറത്തേക്ക് വരാണല്ലേ. ചിരിയും വികാരങ്ങളും ചേർന്ന ഈ യാത്രയിൽ ഒരു സ്ത്രീയുടെ കരുത്തും ജീവിതത്തിലെ അനുഭവങ്ങളും ബന്ധങ്ങളുടെ വിലയും ചിത്രം മനോഹരമായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രാധാന്യം ഓർമ്മിക്കുന്ന വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥ തന്നെയാണ് തായ്ക്കിഴവി. യെസ്, എന്നാലും നമ്മുടെ ഈ ഒരു സിനിമാ വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: എന്താ പതിവില്ലാതെ രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ട്യൂണ് കമ്പോസ് ചെയ്ത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: എങ്ങനെയുണ്ട് പാട്ട്?
1: എന്നെ പോലെ ഉണ്ട്.
0: ഓ, അപ്പോ അത്ര ബോറാണോ? ഞാൻ പോവാ. നിന്റെ വീട്ടിൽ പട്ടിനാണ് സഹിക്കാൻ
1: പറ്റുന്നത്.
0: ഓക്കെ ബൈ.
2: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ തായ് കിഴവി ആ ഒരു മൂവിയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോ പൗനത്തായുടെ കർക്കശമായ സ്വഭാവത്തിനും കടുത്ത തീരുമാനങ്ങൾക്കും പിന്നില് യഥാർത്ഥ കാരണം കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുകയാണ് അല്ലേ. അവർ സർത്തത് കൊണ്ടല്ല കുടുംബത്തെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാവിയെയും സുരക്ഷിതമാക്കാനാണ് ഇത്രയും കാലം ഉറച്ച നിലപാട് എടുത്തിരുന്നത് എന്ന് ക്ലൈമാക്സിൽ പറയുകയാണ്. അതോടെ കുടുംബത്തിലെ പല തെറ്റിദ്ധാരണകളും മാറുകയും അതുപോലെ തന്നെ ബന്ധങ്ങൾക്ക് പുതിയ ഒരു അർത്ഥം ലഭിക്കുകയും ചെയ്യുന്നതൊക്കെയാണല്ലോ. ഒരു ഹാപ്പി എൻഡ് ആണ് ഈ ഒരു സിനിമയിൽ. അതുപോലെ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീ സാമ്പത്തികമായി സ്വാതന്ത്ര്യയാകണമെന്നും അതുപോലെ തന്നെ സ്വന്തം തീരുമാനങ്ങൾ സ്വയം എടുക്കാനുള്ള അവകാശം അവൾക്കുണ്ടെന്നും സ്നേഹം എന്നത് സ്വത്ത് പങ്കിടുന്നതിലല്ല പരസ്പരം ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞൊരു റിയലൈസേഷൻ ആണല്ലേ താഴ്ക്കിഴവി. ഏതായാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഈ ഒരു സിനിമയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു കുട്ടി ബ്രേക്ക് കൊടുക്കാണ്. കേൾക്കാം ഒരുപടി മനോഹരമായ ഗാനങ്ങൾ പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളും വായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ് ജാനകിയാണ് നിങ്ങളുടെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരാജി ജാനകിയാണ്. യെസ്, ഇന്ത്യൻ സിനിമ ആസ്വാദകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിതീഷ് തിവാരിയുടെ ബ്രഹ്മാണ്ഡ ചിത്രം രാമായണ പാർട്ട് വണ്ണിന്റെ ട്രെയിലർ അങ്ങനെ പുറത്തെത്തിയില്ലേ. നമ്മുടെ രൺബീർ കപൂർ ആണ് രാമനായി എത്തിയിരിക്കുന്നത്, അതുപോലെ തന്നെ സായ് പല്ലവിയാണ് സീതയായി, യാഷ് ആണ് രാവണനായി എത്തിയിട്ടുള്ളത്. മലയാളം, ഹിന്ദി, കന്നഡ, തെലുങ്കു, തമിഴ് എന്നീ 5 ഭാഷകളിലായാണ് അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ദൃശ്യ വിസ്മയമാണ് ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഈ ട്രെയിലർ നൽകുന്ന സൂചന. പിന്നെ രാവണനായി എത്തുന്ന യാഷിന്റെ അസാധ്യ സ്ക്രീൻ പ്രസൻസും കയ്യടി നേടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ ദൃശ്യ വിസ്മയങ്ങൾക്ക് പിന്നിൽ രാമായണം എന്നത് കേവലം ഒരു കഥ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ് അല്ലേ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇതിഹാസം അതിന്റെ എല്ലാ ഭൗതിക സൗന്ദര്യത്തോടും അന്തസ്സോടും കൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നത് വലിയൊരു ലക്ഷ്യമാണെന്ന് നിർമ്മാതാവ് നമിത് മൽഹോത്ര ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ 2 ഭാഗങ്ങളായി പുറത്തിറങ്ങുന്ന ഈ സിനിമാ പരമ്പരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ചെലവേറിയതും വലിയതുമായ പ്രൊജക്ടുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര പ്രതീക്ഷ തന്നെയാണല്ലേ. എന്തായാലും നമ്മുടെ ഒരു പ്രതീക്ഷകൾ വൃത്തിയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ വാർഡുകളിൽ കേറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: ഹേയ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ്. യെസ്, നമ്മൾ ഇന്ന് നമ്മുടെ സീരീസ് സജഷനിൽ സജസ്റ്റ് ചെയ്യുന്ന സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണി പവർ അംബീഷൻ, പിന്നെ അതിനായി നടക്കുന്ന ഒരു മത്സരം. പറഞ്ഞു വന്നത് അത്തരം ഒരു ഹൈ പ്രഷർ വേൾഡിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സീരീസിനെ കുറിച്ചാണ്. ഇൻഡസ്ട്രി. ലണ്ടനിലെ ഒരു ടോപ്പ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ജോലി നേടാൻ എത്തുന്ന ഒരു കൂട്ടം യങ് ഗ്രാജുവേറ്റ്സ്, അവരുടെ കഥയാണല്ലേ ഇത്. പക്ഷേ ഇവിടെ കോമ്പറ്റീഷൻ വെറും ജോലി നേട്ടം മാത്രമല്ല, സർവൈവ് ചെയ്യാൻ കൂടിയാണ്. അതുപോലെ കോപ്പറേറ്റീവ് വേൾഡിന്റെ ഗ്ലാമറിന്റെയും പിന്നിലെ സ്ട്രെസ്, ഓഫീസ് പൊളിറ്റിക്സ്, പേഴ്സണൽ സ്ട്രഗിൾസ്, സക്സസ് നേടാനുള്ള ആ ഒരു ഓട്ടം ആണല്ലേ ഈ ഒരു സീരീസിൽ കാണിക്കുന്നത്. ഓരോ ക്യാരക്ടറിനും അവരുടേതായിട്ടുള്ള ഡ്രീംസ് ഉണ്ട്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, കോംപ്രമൈസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് ഫിനാൻസ് ഡ്രാമ മാത്രമല്ല, അംബീഷനുള്ള മനുഷ്യരുടെ ജേർണി കൂടിയാണ്. ഈ ഫാസ്റ്റ് സ്റ്റോറി ടെല്ലിംഗ്, ഇന്റൻസീവ് പെർഫോമൻസ്, റിയലിസ്റ്റിക് വർക്ക് പ്ലേസ് ഡ്രാമ, ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇൻഡസ്ട്രി ഒരു മികച്ച ചോയ്സ് ആണ്. കരിയർ, കോമ്പറ്റീഷൻ, കോപ്പറേറ്റീവ് ലൈഫ് എന്നിവയിലൂടെ മറ്റൊരു സൈഡ് കാണാൻ ആഗ്രഹിക്കുന്നവര് ഈ ഒരു വീക്കെൻഡിൽ ഇൻഡസ്ട്രിയെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കൂ. എന്തായാലും നമുക്ക് പാട്ടുകളുടെ ലോകത്തിലേക്ക് കേറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ്. യെസ്, സീ ഫുഡ് ഫാമിലി പ്രഷർ എല്ലാം ഒരുമിച്ച് ചേർന്നാൽ എന്താകും? ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അത്തരം ഒരു ഇന്റൻസീവ് സീരീസിനെ കുറിച്ചാണ്. ദ ബിയർ, ഒരു ചെറിയ റെസ്റ്റോറന്റിന്റെ കിച്ചണിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ സീരീസ് വെറും ഒരു കുക്കിംഗ് സ്റ്റോറി അല്ല. ഓരോ ഡിഷിന്റെ പിന്നിലും ഉള്ള സ്ട്രഗിൾ, ഓരോ മനുഷ്യന്റെയും ഇമോഷൻസ്, ഡ്രീം, ഫെയിലിയർ എല്ലാം വളരെ റിയൽ ആയി കാണിക്കുന്നതാണല്ലേ. ഈ കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് മാത്രമല്ല, മനുഷ്യരുടെ റിലേഷൻഷിപ്പ്, ആംബിഷൻ, പ്രഷർ എന്നിവ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് ദ ബിയർ. അപ്പോൾ ഈ ഒരു വീക്കെൻഡിൽ പുതിയൊരു ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ദ ബിയർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും നമ്മുടെ ഈ ഒരു സീരീസ് സജഷന്റെ ഇടയിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: എറണാകുളം MG റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണ്ണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷേന്ദി രാജ് ജാനകിയാണ്. യെസ്, അങ്ങനെ ദേ ആ സമ്മാനത്തിനായിട്ടുള്ള ആ പാട്ട് മിസ്സായിരിക്കൊക്കെ വേണ്ടി ഇത് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. സോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് നമുക്ക് ഏതാണ് എന്ന് നോക്കാം അല്ലേ.

ഇന്നത്തെ എസ്മ ചോദ്യത്തിനുള്ള ആ ഒരു പാട്ട്, ആ സമ്മാനത്തിനായിട്ടുള്ള മാജിക്കൽ സോങ്. സോ എന്തായാലും ആ ഒരു ഉത്തരം കിട്ടിക്കാണം എന്ന് എനിക്കറിയാം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ വെച്ചാൽ മാത്രം പോരാ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072789709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം മായ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണി അകറായിട്ടുണ്ട്. ഇന്നത്തേക്ക് ടറ്റാ ബൈ ബൈ പറയേണ്ട ഒരു സമയമാകാറായില്ലേ. ആഴ്ച മുഴുവൻ തിരക്കുകളോടും ജോലികളോടും ഓടിയ ശേഷം ഇനി വരുന്നത് മനോഹരമായിട്ടുള്ള നമ്മുടെ വീക്കെൻഡ്സ് ആണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന, അതായത് നമ്മൾ മൺഡേ തുടങ്ങുമ്പോഴേ ഈ വീക്കെൻഡ്സ് ആകാനായിട്ട് കാത്തിരിക്കും അല്ലേ. കണ്ണിൽ എണ്ണി ഒഴിച്ച് കാത്തിരിക്കുന്നവരുണ്ട് എന്നിരിക്കും അറിയാം. ഈ ദിവസങ്ങൾ എന്ത് ചെയ്യാനാണ് പ്ലാൻ? ഈ റെസ്റ്റ് എടുക്കാനാണോ, അതോ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനാണോ, സുഹൃത്തുക്കളോടൊപ്പം പങ്കുവെക്കുന്ന ആ സമയമാണോ? എന്തായാലും മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യൂ കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജോലി എത്രമാത്രം പ്രധാനമാണോ അതുപോലെ തന്നെയാണ് വിശ്രമത്തിനും സന്തോഷത്തിനും നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അല്ലേ. ഒരു ചെറിയ ബ്രേക്ക് പോലും നമ്മൾക്കൊരു എനർജിയാണ്, റിഫ്രഷ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ ഈ വീക്കെൻഡ്സ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമാധാനവും നിറയ്ക്കട്ടെ. എന്തായാലും മറ്റൊരു ദിവസം, അതായത് അടുത്ത മൺഡേ, നമുക്ക് കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് തൽക്കാലം ഇതിലേക്ക് ഇട്ടിട്ട് ബൈ ബൈ പറയാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്. സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ഷാരകി സൈനിങ് ഓഫ് നൗ.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും തന്നക്കും

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കും. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂ കേട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

കൊറ്റന്റെ കരിയും കരലില് ഒരു മുളകിന്റെ ഇരുള് പിഴിഞ്ഞ് ചുവന്ന സുന്ദരി മുളകിന്റെ ഉള്ളിന്ന് എരിഞ്ഞു തുള്ളണ്ട കടല് പിഴിഞ്ഞ് പ്രേമചക്കര അരച്ചൊഴിച്ചത് അരിച്ചെടുത്തിട്ട് തെള്ള തിളപ്പിച്ച് മണത്തിൻ്റെ ഉള്ളിൽ മണം പൊതിഞ്ഞിട്ട് മണം കൊടുക്കുമ്പോ തുടിച്ചു തുള്ളണ കാക്ക.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.

0: അപ്പൊ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
2: പര പര പര പരാക്രമൻ കട കട കട കടോത്കജൻ പര

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

0: എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫിൽ ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അപ്പോ എല്ലാരും കല്യാണത്തിന് വരണം. അതെ, ഇടിമണിക്കലിലാണ് കല്യാണം. ക്ലിയർ ആയില്ലേ? ഓഗസ്റ്റ് 2 മുതൽ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എറണാകുളം MG റോഡിലും എത്തുന്നു.

എറണാകുളം എം ജി റോഡിൽ ഓഗസ്റ്റ് 2 നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലെ ഉദ്ഘാടന ദിവസത്തെ സ്വർണവില ജൂലൈ 31 മുൻപ് പ്രവചിക്കൂ. ശരിയായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്വർണ നാണയം സമ്മാനം. പ്രവചനങ്ങൾ ഫില്ല് ചെയ്യാനായി ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻസ്റ്റാ പേജ് വിസിറ്റ് ചെയ്യൂട്ടോ.